0: നൊപ്പമാവ് സലക്കിൽ നിവനട്ട് കറുണുവാൻമേ പമാവ് നൊസലക്കിൽ മരണയട്ട് കറുണുവാൻമേ എഹയിൻ പിങ്വത്ത് നൊപ്പമാ ഊവോ നൊമെറി പമാ ഊവോ മലവു വെനിയ ധമ്മപദയ
1: അപ്രമാദ വർഗീയ സുദിലഗ്ലാംഗ് ദിയ സംഗായി ഒബ് രണ്ടേ സിറ്റിന്നേ.